ഞങ്ങൾ വായിൻ വാർത്തകൾ ഇന്ത്യൻ ധ്യാനം സമൂഹത്തിലെ പ്രതിയായിരിപ്പതാക രാജാ. അപ്പാവുമെ ഞങ്ങൾ ആരാധിക്കുവോം, അതിശയമാണവരെയും ഞങ്ങൾ ആരാധിക്കുവോം അയ്യാ. അപ്പാ ഇന്ന നാൾ മുഴുവനും ആണ്ടവരെയും ധ്യാനമായിരിക്കട്ടെ അപ്പാ രാജാ. ആണ്ടവരെ ഞങ്ങൾ കളഞ്ചിയങ്ങൾ നിറംപെട്ടും, കർപ്പത്തിൻ കനികൾ കൈട്ടിൽ ചെയ്യും വേലകൾ ആശീർവാദമാക ഇരിക്കട്ടെ അപ്പാ. എതിരി ഒരു വഴിയാ വന്നവൻ ഏഴു വഴിയാ ഓടിപ്പോവാനാക രാജാ. ആണ്ടവരേറ്റ കാലത്തിൽ മഴ പെയ്വതാക രാജാ. എന്ത് അകപ്പനെയും ഞങ്ങൾ ആരാധിക്കുന്നു അയ്യാ. ഇരുളിൻ രാജ്യത്തിൽ നിന്ന് നമ്മെ വിടുതലയാക്കി അന്തിൻ കുമാരുടെ രാജ്യത്തിൽ ആണ്ടവരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പിതാവിക്ക് സൂത്രമുണ്ടാവതാക രാജാ. ഇരുളിൻ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുതലയാക്കി. ഇരുളക്ക് ആണ്ടവരെ എങ്ങൾക്കും സംബന്ധമില്ലയപ്പ രാജ. ദേവനെ ദേവന്റെ പിള്ളകൾക്കും പേലിയാൾക്കും സംബന്ധമില്ലയപ്പ രാജ. ആണ്ടവരെ വിഗ്രഹങ്ങൾക്കും മംഗൾക്കും സംബന്ധം ഇല്ലയപ്പ രാജ. നിരങ്ങൾ നടുവിലെ ഉണ്ടാവുന്ന ദേവനപ്പ രാജ. ആണ്ടവരെയും ഞങ്ങൾ ആരാധിക്കും, അതിശയമാനവരെ ആരാധിക്കും. ഹല്ലേലൂയ തകപ്പനേ, ഹല്ലേലൂയ.

0: ഇറക്കം ചെയ്ത തിരുവനായകത്തിലെ ചെപ്പങ്ങളുടെ ഒത്തുവെപ്പിലേക്ക് വലിയ ശ്രീ ഞങ്ങൾ ഒരുനാളും സോന്നു പോയി വിടാതെ തുടർന്ന് യേശു സഭയുടെ ചർച്ചയ്ക്കും ഡിസലുകളുടെ കാളുകളിലും ഭക്തതാമയും മറ്റു മായങ്ങളോടും കുറേ ആറുകളെ പ്രതികളും ജീവവേളികളും ആണ്ടൊരു ആസ്വദിക്കാൻ നന്ദി അപ്പിയ തുടർന്ന് ഞങ്ങൾ ആണ്ടൊരു വാർത്തയ്ക്ക് നേടാക്കാൻ ഞങ്ങൾ കടന്ന് ചെല്ലുവുണ്ട്. എന്നാലും കൂടെ എന്നോട് പേശുമ്പടിയാനായിട്ട് വേദ വാർത്തയാണത് അങ്ങേയും ഞങ്ങൾ ജപം പണ്ടതിൽ ഒരുനാളുമേ അങ്ങനെ പോവാം സോന്തു പോകക്കൂടാതെ ഞങ്ങൾ സോന്തു പോവാമൽ എപ്പോഴുമേ ഞങ്ങൾ ജപം പണ്ടുന്ന വേളിലാണ് ആണ്ടവരങ്ങളെ തകരം ഇറക്കം ചെയ്തവനായിരത്തിലേതാകുകയും ഞങ്ങൾ ഞങ്ങൾ ജപങ്ങളിലെ ഒന്നുങ്ങളെ പിടിക്കവില്ലയെന്ന് ചൊല്ലി ഞങ്ങൾ ഒരുനാളും സോന്തു പോയിവിടാതെ തുടങ്ങി തുടർന്ന് ഞങ്ങൾ ആണ്ടൊരു സമൂഹത്തിലെ നവിണ്ണപ്പത്തെ വൈദ്യവിട്ട് ഞങ്ങൾ അവർക്ക് നന്ദി ചൊല്ലി സൂത്രം പണിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ ഞങ്ങൾ വേദം ചൊല്ലുന്നത് നിങ്ങൾ എല്ലാവരെയും കുറിച്ച് ഒന്നും കവലപ്പെടാമൽ സൂത്രത്തോടും വിണ്ണപ്പത്തോടും ജപത്തോടും കൂടിയ വീടുകളെ എനിക്ക് തെരിയപ്പെടുത്തുക. അപ്പോഴത് എല്ലാ പ്രത്യേകം നേരാണ് സമാധാനം ഉള്ള ആളുകസയും ഹൃദയങ്ങളെ ആളുകസയം എടുക്കാറുണ്ട്. അനേക ആളുകളെ സമൂഹത്തിലെ വന്നെങ്കിൽ വിണ്ണപ്പങ്ങൾ എടുത്താർക്കാൾ ഓമൻ ചൊല്ലി പോവാങ്ക അടുത്ത നാൾ വന്ന് അതേ തിരുപ്പി തിരുപ്പി അതേ കാര്യങ്ങളെ പേശിക്കൊണ്ടിരിക്കാങ്ക ചൊല്ലിക്കൊണ്ടിരിക്കാങ്ക അങ്ങനെ വേദം ചൊല്ലാതെ വിശ്വാസം വിശ്വാസിക്കിടമെടുത്താൽ എല്ലാം കൂടും വിശ്വാസിക്കിടങ്ങൾ തകരമാട്ടാനാണ് ചൊല്ലിയിരിക്കുക. അപ്പൊ നാം എപ്പോഴും അങ്ങ് എന്ത് ശ്രമിച്ചാൽ സോന്തു പോകാമല്ലോ ആണ്ടവരുടെ കൊടുത്ത വിണ്ണപ്പത്തിൽ അന്ന് നമ്പിക്കുന്നു കത്തർ എനക്ക് ഒരു കാര്യത്തെ ചെയ്യുവാൻ കത്തർ എന്ന കാര്യത്തിന് എനിക്ക് ഒരു അനുകൂലമായ കാര്യത്തെ ചെയ്താണെന്ന് ചൊല്ലി അങ്ങ് വേദം ചൊല്ലത് കേളുങ്ങൾ അപ്പോഴും കൊടുക്കപ്പെടുമെന്ന് ചൊല്ലി അപ്പൊ കേൾക്കുന്ന ദേവനതെ പെറ്റുകൊള്ളുമ്പടിയാൽ ഞങ്ങൾ വിശ്വാസിച്ച് അങ്ങ് ജപിക്കുന്ന വെള്ളിന് നിശ്ചയമായ ആണ്ടവർ എനക്ക് മുമ്പിലേക്ക് മതി അവരങ്ങനെ ചെയ്യുക. അവരങ്ങേ ഒരു വല്ലമുള്ള ദേവനായിരിക്കുന്ന അനേകർ അനേകരുടെ കാര്യങ്ങൾ
1: அவருடைய சமூகத்தில் வந்த யாரையும் அவர் இதுவரைக்கும் புறம்பே தள்ளினதில்லை. யாதொருவன் அவரை நோக்கி வந்து அப்பா என்று கதறுகிறானோ அவனுடைய சத்தத்தை கேட்டு அவனை விடுவிக்கிறவர் அவர். இந்த நாளிலும் சத்தத்தை அவர் கேட்கிறார், உன்னுடைய கண்ணீரை அவர் காண்கிறார், உன்னுடைய வேதனையை அவர் அறிகிறார், உனக்கு இப்பொழுது விடுதலை கொடுக்க அவர் இங்கே வந்திருக்கிறார். தேவனாகிய கர்த்தரிடத்தில் சொல்வாயா, உன்னுடைய கவலைகள் எல்லாவற்றையும் அவரிடத்தில் இறக்கி வை. ஒருவேளை மனிதனிடம் உன் வார்த்தை சொல்ல நீ யோசிக்கலாம்.

ആം സ്വാമി, നിത്തൂയർ നിപരിശുദ്ധർ, എങ്ങളെയും ഉമ്മപ്പോൾ മാറ്റും ആണ്ടവരെ, അടിയാർ പാവങ്ങളെ പൊറത്തു ആണ്ടവരെ, എങ്ങളെ ഉമ്മടൊരു സായലായി നിങ്ങൾ മാറ്റ വേണം. ഇത് അഭിഷേക ആരാധനയിലെ കലന്തുള്ള ഒവ്വൊരുവരെയും ഇത കേൾക്കുന്ന ഒവ്വൊരുവരെയും ആണ്ടവരെ അഗ്നിയാണെ സുട്ടരിത്ത് ഉമ്മുടെ സായലാക നിങ്ങൾ മാറ്റ വേണ്ടും. എങ്ങൾക്ക് ഇത്തനാ വിരുന്നാലും ഉമ്മേ ഉങ്ങളെ പോറ്റി പാടാണ്ടവരെ നാവ് പോതാതെ. സൂത്രം സൂത്രം സൂത്രം ആണ്ടവരെ. ഹല്ലേലൂയ. എത്തനേ നാവാൾ തുതേ പേ എൻ

ളിടമേ കരത്തോടു തുതിത്തിടുവേൻ. സ്തോത്രം ആണ്ടവരേ, ഉങ്ങൾക്ക് നന്ദി തഹപ്പനെ. പരലോകത്തിൻ്റെ ദേവനേ, എങ്ങൾക്ക് സുഖം തരുകിற ദൈവം നീങ്ങളല്ലവോ, എങ്ങളെ പാതുകാക്കുക ദൈവം നീങ്ങളല്ലവോ. അപ്പ എങ്ങളെ തൂക്കി ചുമന്ത് ഏന്തി പാതുകാക്കുക നല്ല തഹപ്പനപ്പ. പാദം കല്ലിൽ ഇടറാതെപ്പടി തഹപ്പനെ അപ്പ. ഉങ്ങൾക്ക് അറങ്ങളിലെ താങ്കി നടത്തുകിற നല്ല ദൈവം ആണ്ടവരെ, ഉങ്ങളെ ഞങ്ങൾ സ്തോത്തരിക്കുറോം ആണ്ടവരെ. ഞങ്ങൾ നല്ല ദൈവം, എങ്ങളെ കാണുന്ന തഹപ്പൻ, ഉങ്ങളെ സ്തോത്തരിക്കുറോം സ്തോത്തരിക്കുറോം. നിങ്ങളെ വളിയും സത്യമും ജീവനുമായിരിക്കീങ്ങളെ, ഉങ്ങളെ ഞങ്ങൾ തുതിക്കുറോം ആണ്ടവരെ. ഞങ്ങൾ നല്ല ദൈവം, എങ്ങളെ തേടി വന്നല്ലവോ നിങ്ങൾ മീട്ടുകൊണ്ടീങ്ങളേ അപ്പാ. ഉങ്ങൾക്ക് കോടി കോടി സ്തോത്രം ചെലുത്തുകറോം ആണ്ടവരെ. എന്തേവൻ നിങ്ങൾ ഒരുവരായി പെരിയ കാര്യം ചെയ്ത ദേവൻ, നിങ്ങൾ മഹിമയാണ് ദേവൻ. നിങ്ങൾ സാറോണിൻ റോജാപ്പ, നിങ്ങൾ പള്ളത്താക്കിൻ ലില്ലി തഹപ്പനെ, ഉങ്ങളെ ഞങ്ങൾ തുതിക്കുറോം. നിങ്ങൾ തേനിലും ഇനിമയാണവരല്ലവോ, തെളിതേനിലും മധുരമാണവരല്ലവോ. ഉങ്ങളെ ഞങ്ങൾ സ്തോത്തരിക്കുറോം സ്തോത്തരിക്കുറോം. ജീവ തണ്ണീരെ ഉങ്ങളെ സ്തോത്തരിക്കുറോം അപ്പ. ആവിയാണവരെ ഉങ്ങളെ സ്തോത്തരിക്കുറോം ആണ്ടവരെ. ഞങ്ങൾ നല്ല തഹപ്പനെ, ഉങ്ങൾക്ക് സ്തോത്രം സ്തോത്രം. ഞങ്ങൾ കന്മലയെ ഉങ്ങളെ തുതിക്കുറോം തുതിക്കുറോം തുതിക്കുറോം. നിങ്ങളെങ്ങൾ നല്ല മേപ്പനായിരിക്കീങ്ങളെ തഹപ്പനെ. അപ്പാങ്ങളെ പുള്ളുള്ള ഇടങ്ങളിലെ അപ്പ നടത്തുകീങ്ക. അമന്ത തണ്ണീരണ്ടയിലെ ഞങ്ങളെ കൊണ്ടുപോയി വിടുകീങ്ങളേ തഹപ്പനെ. അപ്പാ ഉങ്ങൾക്ക് സ്തോത്രം സ്തോത്രം. ഉങ്ങളെ പോൾ യാറുണ്ടു തഹപ്പനെ, ഞങ്ങളെ ഇവളവായി നേസിത്ത് നടക്ക. ഞങ്ങൾ മീത് ഇവളവായ അൻപ് കൂറ തഹപ്പനെ. നന്ദിയപ്പ നന്ദിയപ്പ നന്ദി തഹപ്പനെ. നിങ്ങൾ എനക്കായി യാവയും ചെയ്തു മുടിത്തീങ്ങളേ. ഉങ്ങൾക്ക് കോടാന കോടി സ്തോത്രം ആണ്ടവരെ. നന്ദി തഹപ്പനെ, ഉങ്ങൾക്ക് സ്തോത്രം ആണ്ടവരെ. നന്ദിയപ്പ, ഉങ്ങളെ തുതിക്കേൻ സ്തോത്തരിക്കേൻ സ്തോത്തരിക്കേൻ. പരലോകത്തിൻ ദേവനെ, ഉങ്ങൾക്ക് സ്തോത്രമാണ്ടവരെ. യേശുവേ നന്ദി തഹപ്പനെ. തുതിപ്പോം അല്ലേലൂയ പാടി, മകിഴ്വോം മഹിമനെ പോറ്റി. തുതിപ്പോം അല്ലേലൂയ പാടി, മകിഴ്വോം മഹിമനെ പോറ്റി. മഹിമൈ ദേവ മഹിമൈ, ദേവദേവനുക്കേ മഹിമൈ. അല്ലേലൂയ മഹി

0: ആദായമാക്കി കൊണ്ടായ മടവരെ ആറ്റ കൊത്തി രക്തത്തിനാൽ സാത്താനെ ജയിച്ച് വിട്ടോ. ആവിയുണ്ട് വസനമുണ്ട് അന്താനം വെട്ടിയുണ്ട് കത്തരുക്കൾ നമ്പാടുകൾ ഒരു നാളും വീണാകാതെ അസയാമൽ ഉറുമയുടൻ ആത്മവാൻ
1: ചെയ്യപ്പെടുവോ.
0: പഠിക്കുന്നതൊക്കെയാണ് നന്ദി. സുഖം ബലൻ നമുക്കുള്ളേ പാത് സെല്ലുവേ വല്ലമൈ നദിയായി.